0: ആൾക്കാരമായാലും.
1: യോ കൃഷ്ണ സാർ എഫ്എം
2: 94 മെഗാഹെർട്സ്, കൃഷ്ണ സാർ ജത്തിക്കേ തേസ്.